0: കൊമ്പരി ചീച്ചി.
1: ഇങ്ങോ
0: മങ്ങത്ത് കോ തിരുത്തൂരാകെ ഗോഗോ മ്യൂസിക് നോ കപ്പി സത്താ ജെഫമലോ
1: മാബേ
0: യെസ് എ
1: ലെ
0: ലെ ലെ ലെ ബൈ ബൈ മ്യൂസിക് നോ
1: അല്ല തേഗോ ദുബൈ നിങ്ങ ജോ ജെസിയോ ഗ്രോ മാബേ
0: യമുനെ ബ്രോഗാ കജിത നോ
1: ഏ ഗാനാനി
0: ഏ യമുനെ ബ്രോഗാ
1: ഒച്ചമേ
0: അമ്മ അജി ബി ഗാലെ ഇബ്രോ ഗാനെ വനെ അമ്മു അജി അലെ ഇബ്രോ ഗാനെ വനെ ഒയ്യേ ഒയ്യേ ഒയ്യേ ഗാ ഗോ ചെല്ലൻ ഒയ്യേ ഗാ ചെല്ലൻ താജ ഫമലോ
2: ഒയ് മാബേ
0: യെസ് എ
2: യമുനോ ടിയണ്ടോ
0: വെസി വെസോ വെസി
2: ലേ ബുസ്തോസോ
0: കാസോ കാസോ